ഹായ്, ഞാൻ കുറിക്കാൻ പറഞ്ഞല്ലേ, നിങ്ങൾ കുറിക്കണമെന്നുള്ളത് സാറംഗ് എഫ് എം 1.7.8 FM. ഒന്ന് റംഗ് റംഗ് തവരും.

ഹായ്, ഞാൻ ഗുരു കിരൺ പതിരൊന്നുള്ള നിക്കുൽ കിരണൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.